അനക ജതൻകാർ തൃഷണ്ണാത്ര അപ്പേപേഹ അനേ ഗഗനൈ ഭുജ കൂടുപാവൃഗനൈ സജ്ജ ഷൂഡുസനാഹി ഊഭപയാല മോഹവ്യാപേ മായാജാല അവർ കർത്തൂത് സഗരീജമഢാനേ ഗോവിന്ദ ഭജൻമിന്തില്ലഹി മന്നെ അർക്കാനാം ജപ് ദുഃഖ ജായ നാനക ബുല്ല സഹ സുബായ്.

അഷ്ടപതി ജയപ്രസാദ് ശത്തിയമൃത ഖായേ തിഷ്ടാകുരുഗോ രഘുമന മാഹേ ജയപ്രസാദ് സുഗന്ധത്തല്ലാമേ തിസ്കോ സിമൃത് പരമഗത പാമേ ജയപ്രസാദ് വസേ സുഖബന്ധര തിസേ ധ്യായ സദാമനന്തര ജയപ്രസാദ് ഗ്രഹ സംസുഖസന ആട് ഭേർ സിമരോത് സരസന ജയപ്രസാദ് രാംഗരാസ് ഭോഗ നാനക് സദാത്യ ധ്യാമന ജോഗ ജയപ്രസാദ് പാഠ പട്ടം മരഹണ്ടാമേ തിസേ ത്യാഗ തപ്രലുഭാവേ ജയപ്രസാദ് സുഖ സേജ സുവൈ ജയ മനാട് ഭേർ താകാ ജസ ഗാ വിജയ ജയപ്രസാദ് സബ് കൗമാന മുഖ താകോ ജസരസന ബഖാന ജയപ്രസാദ് തിരു രഹതാ ധർമ്മന സദാ ത്യായേ കേവല പാര ബ്രഹ്മ പ്രഭജി ജപ ദുർഗേ മാന പാമേ നാനക പത് സേത്തി കരജാമ ജയപ്രസാദ് ആരോഗ കഞ്ചന ദേഹി ലിബലാവത് സരാമ സനേഹി ജയപ്രസാദ് തിര ഉല്ലാ രഹത മന സുഖ പാവേ ഹർ ഹർ ജസ് കഹത ജയപ്രസാദ് തിരെ സകല ചിതൃഠാ കെ മന സരണി ബ്ര ഠാ ഗുര പ്രഭു താഖ ജയപ്രസാദ് തുജുഗോ ന ബഹുചേ മന സാ സിമരോ ബ്രഭു ഉച്ചേ ജയപ്രസാദ് പായി ദുർലഭദേ നാനക താക്കി ഭഗത് കരേ ജയപ്രസാദ് ആ ഭൂഖൻ പഹരി ജയ മന് സിമൃത് ക്യോ ആലസ് കിജയ ജയപ്രസാദ് അസവ അഹസ്ത സവാരി മന്ത് സിമൃഗോ കബൂനാ ബിസാരി ജയപ്രസാദ് ബാഗ് ബിലഖത നാരാഖ് പ്രോയ പ്രഭപ്നേ മന ജന തേരി മന ബനത് ബനായി ഊർത് ബാഡ്സ തസേ ത്യായി തസേ ത്യായ ജോ ഏക അലഖ ഇഹ ഊഹ നാനക തേരി രഖ ജയപ്രസാദ് കരേ പുന ബഹുദാന മനാഠ പേർ കർ തസ്ഗാ ധ്യാന ജയപ്രസാദ് ആചാര വ്യവഹാരി തസ് പ്രഭു കോ സാ സാ ചിതാരി

ബ്രഹ്മജ്ഞാനി സ്വഫലഫല ബ്രഹ്മജ്ഞാനി സംസകല ഉദാരനാണ് ബ്രഹ്മജ്ഞാനി ജപ സകല സംസാര ബ്രഹ്മജ്ഞാനിക ഏകാരംഗ ബ്രഹ്മജ്ഞാനിക ബസപ്രസംഗ ബ്രഹ്മജ്ഞാനിക നാമ ആധാർ ബ്രഹ്മജ്ഞാനിക നാം പ്രവാര ബ്രഹ്മജ്ഞാനി സദാ സദ ജാഗത ബ്രഹ്മജ്ഞാനി അഹംബ ത്യാഗത

അനാഥനാഥ് ഗോപേന്ദ്ര ഗോപാൽ സർവഘട്ട കർത്തപ്രത പാലാദ്പുരുക്കാരൻ കർത്താർ ഭഗജനാ കെ പ്രാൻ ആധാർ ജോജോ ജപേ സോയ് പുനീത് ഭക്തമായ ലാവേ മന ഹീതം നിർഗുണിയാർ നീച്ച അജാന നാനക് തുമരി സർണ പുരുഖ ഭഗവാൻ സർബായ കുണ്ഠ മുക്ത മോഹപായ ഏകനിമഖർക്കേ ഗുണ ഗായ അനുഗ്രാജ് ഭോഗപടിയായി ഹർക്കേ നാം കി കഥാ മനപായി ഭോജന കാപ്പർ സംഗീതരസന ജപതി ഹർ ഹർണീത് പലിശോ കരണീ സോപാത്ര മന്ദിരത ബസേ പൂർണ്ണ ഗുരുമന്ത് സാ